0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽവീമ തുലിൻ ഒബോഹൻസേഗേ ഖമാവാപി ലബാഗതിമു സാമേൻഹാ എക്കമുതു ഖമിൻ അപ സമ എക്കല മെനവ നിക്കിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേസാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗദ വനസേക്വാ
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻ ഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട് സോസ്രവേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗി പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര ആയിട്ട് സ്വാമി വാസഗേ ആശീർവാദേ ബഹുലവ അപ്പി പ്രാർത്ഥന കരണോ ഏ സമഗമ ഒബ സിറ്റിന തന സിട്ട് മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലുദിനാട്ടത് സ്വാമി വാഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലുദിനാട്ട് ജേസു പീഠായി
2: ඔබ ඒ සවන් දුන්නේ ගරු ජෝඩ් නික්ලස් වේතුමා විසින් තේවත්ත දෙව්මැදුරේදී පසුගිය දිනක පවත්වන ලද ඉරුදින දිව්‍ය පූජා යාගයටයි. පටිගත කළේ සුනිල් ප්‍රනාන්දු. ඔබට කතා කළ මම රජිත කියලා. ඔබ සැමට ජේසු පිටයි.

0: എവിറ്റ് ജീവമാണ് സത്വൻ സദർദേനാ ഗായന കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷ്കേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുണവന സ്വർഗ്ഗേ സിയോൻ ഹി വാർസേഗേ സിംഹാസനേ ഇദിരിയേ സിദിദ വെടി മഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമാ ദേവിയൻ വാർസേദിരിയേ വെന്ദ വെട്ടിപ്പിൻ ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ

0: സർവ ബലധാരയോ അനാദ്യ അനന്തവും ദിവ്യനി മോക്ഷാംപന മാതാവന് കന്യമറിയത്തുമാൻഗേ ഗതഹാ പ്രാണയ ഒബിഗേ ശ്രീകുമാരയാട്ട് ഒബിന് വാസസ്ഥാനയക് വനലിസ് ഇസ്പ്രീതു സാന്തു അരമീൻ ഹേതുയുക്ത കൃതി വദാലാവേത് അപ സതുടു സിഹിക്കരണോത്തുമിയഗേ ദയാബര ആജ്ഞാവ ബല അപ്പറ്റി ദെന്നാവ് നപുരുവലിൻഹ അനവർവത മർണേൻ ഗലവീമ സെലസുമെനവ് മേക്കീതേ അപ്പഗേ സ്വാമിയോ ജേസു ക്രിസ്തു സഹസയോ ദിസാമ അപ്പറ്റ ലഭേവാ ആമേൻ.
1: കഥാ കരണ്ണ ദുരകഥനാങ്ക 0.77 32 65 133